0: ഒന്ന് വിളിക്കുമ്പോൾ നീ തുക മരക്കി തൂക്കാർക്കോ നീ ആക്കോന്നാവുന്നു കിരി കാങ്ങോ മിക്കി മിര കയക്കാങ്ങോ ഒരു തൂക്കാറുമോ ഇല്ല ഡ്രൈവായിരുന്നു വാങ്ങുന്നു
1: Territory Aboriginal Road Sadness. Brought to you by Aboriginal Community Police Officer Bettina Dangaba.
2: That was a Gove FM community service announcement in conjunction with the Nhulunbuy Police NT.
3: Hey, this is Georgia from the Jermaine Sisters, and you're listening to Gove FM.